ആകാശവാണി കോഴിക്കോട്. സമയം 5:58:17. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 7, കൊല്ലവർഷം 1201 കർക്കിടകം 13, 2026 ജൂലൈ 29 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: ഈ ലോകം ദൈവസൃഷ്ടമാണെന്നും പ്രാപഞ്ചിക സത്യങ്ങൾ നിഷേധിച്ച് നമുക്കൊരു യാത്രയോ അതിജീവനമോ സാധ്യമല്ലെന്നും അതിമനോഹരമായി നമ്മെ ധരിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നതിൽ തർക്കമുണ്ടാകാനിടയില്ല. വിശേഷിച്ച് ഗീതാഞ്ജലിയുടെ പുനർവായനകളിൽ ഹിംസയുടെ ബലാബലങ്ങളിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞു നിലവിളികളാണ് ഇന്ന് നമ്മെ ഏറെയും അസ്വസ്ഥരാക്കുന്നത്. നോവുന്ന ആത്മാക്കളിൽ അനുകമ്പ പ്രകടിപ്പിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും തനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ച മഹാകവിയുടെ നിഴലിൽ സത്യത്തിൽ നമ്മളും ഒരർത്ഥത്തിൽ ഇന്ന് അസ്വസ്ഥർ തന്നെയാണ്. അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും അഹങ്കാരങ്ങൾ ഇല്ലാതാക്കിക്കളയുന്നത് തലമുറകളുടെ എണ്ണമറ്റ നിശബ്ദതകളാണ്. നഗരഹൃദയങ്ങളിൽ നിന്ന് നാട്ടിൻപുറങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുമതിൽ സംസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ഇല്ലാതായി പോകുന്ന വലിയൊരു പാരസ്പര്യമുണ്ട്. അവിടെ ജീവിതാന്ത്യം വരെ തിരിച്ചറിയപ്പെടാത്ത യൗവനവും വാർദ്ധക്യവും സൃഷ്ടിക്കുന്ന അകലങ്ങൾ അപാരമാണ്. വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം എന്ന കവിവാക്യത്തെ വിസ്മരിച്ചു കളയാൻ നാം കാണിക്കുന്ന ഓരോ തിടുക്കങ്ങൾക്ക് പിന്നിലും ഓരോ വൃദ്ധസദനങ്ങളാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നത്. വീടിന് അച്ഛൻ ഭാരമായി തീരുകയും മക്കൾക്ക് അമ്മ ബാധ്യതയായി മാറുകയും ചെയ്യുന്ന ഈ ശാസ്ത്രവർത്തമാനത്തിൽ അലസതകൾക്കിടയിൽ ഞെരുങ്ങി നഷ്ടമാകുന്ന ബന്ധങ്ങളെ നാം എപ്പോഴാണ് വീണ്ടെടുക്കുക? ഓരോ സുപ്രഭാതത്തിലും അമ്മത്തൊട്ടിലുകളിൽ അലാറം മുഴങ്ങുന്ന കേരളത്തെയാണ് നാം കണികണ്ടുണരുന്നത്. നൊന്തു പ്രസവിക്കുന്നത് പോലും ഭാരമായി പരിണമിക്കുകയും ഉപേക്ഷിക്കലുകൾ ഒരാചാരമായി മാറുകയും ചെയ്യുന്നു എന്നതാണ് സത്യം. ഇതിനിടയിൽ എവിടെയോ യഥാർത്ഥ വിശ്വാസിയും വിശ്വാസവും സ്വയം നഷ്ടമാവുകയും ചെയ്യുന്നു. അങ്ങയുടെ മന്ദിരത്തിൻ്റെ അൾത്താരയിൽ എൻ്റെ ലോകം അങ്ങയുടെ ദീപനാളത്തിൽ നിന്ന് കൊളുത്തിയ 1000 വിളക്കുകൾ വയ്ക്കും എന്ന് ഗീതാഞ്ജലിയിൽ എഴുതിയ ടാഗോറിൻ്റെ ഭാഷയിൽ നിന്നും ഒരു പടികൂടി കടന്ന് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നതും നാം അറിഞ്ഞതാണ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന മൊഴി നമുക്ക് മറക്കാവുന്നതല്ല. സൃഷ്ടിയുടെ പിറകിലേക്കുള്ള വേദന അമ്മയിൽ നിന്നാരംഭിക്കുന്നത്

0: മാത്രമല്ല കാര്യം, സൃഷ്ടാവിൻ്റെ നോവും അതിൻ്റെ ഭാഗം തന്നെയാണ്. ആത്യന്തികമായി നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഭയഭക്തി വികാരങ്ങളുടെ തേയ്മാനത്തെക്കുറിച്ച് നമുക്ക് പുനരാലോചന നടത്തേണ്ട കാലത്തിലല്ലേ നാം കഴിയുന്നത്? സ്നേഹത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങളിൽ നാം കണ്ടില്ലെന്ന് നടിക്കുന്ന വൃദ്ധവ്യസനങ്ങളാണ് കാലാന്തരത്തിൽ നമ്മെ തളർത്തിക്കളയുന്നത്. നൈമിഷിക സുഖങ്ങൾക്കപ്പുറത്ത് ജീവിതമേയില്ലെന്നും ഇക്കാണുന്ന സുഖം തന്നെ സുഖമെന്ന് കരുതാമെന്നും ധരിക്കുന്നതത്രേ മനുഷ്യൻ്റെ മൗഢ്യമെന്നും തിരുക്കുറലിൽ പറയുന്നുണ്ട്. ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കുമപ്പുറം നടക്കുന്ന ചേർത്തു പിടിക്കലുകൾ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. അതിന് ജനതയെ സജ്ജമാക്കൽ തന്നെയാണ് വർത്തമാനകാലത്തിൻ്റെ കടമ. അത്തരം സ്നേഹങ്ങൾ പരസ്പരം പകർത്തപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാത്തിരിക്കൽ മാത്രമല്ല കടമ ചെയ്യലുകൾ കൂടിയാണ് പ്രജാഹിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ അതിരുകൾ കണ്ടുപിടിക്കലല്ല, നിലവിലുള്ളവ സ്നേഹത്തിൻ്റെ നന്മകൾ കൊണ്ട് ഭേദിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഹൃദയപാഠം. അതൊരു തലമുറയിൽ നിന്ന് വിഭാഗീയമായ ചിഹ്നങ്ങളെയും ചിന്തകളെയും ദൂരക്കളയുക മാത്രമല്ല, വിദൂര ഭാവിയിൽ ഹിംസാരഹിതമായൊരു പാരസ്പര്യത്തെ വളർത്താൻ സഹായിക്കുക കൂടി ചെയ്യുന്നു. ഊന്നാൻ മാത്രം വടിയെടുത്തിരുന്ന മഹാത്മാവ് ഊന്നിപ്പറഞ്ഞതും പരമധർമ്മമായ അഹിംസയെക്കുറിച്ചായിരുന്നു. നല്ല കാലം പിറക്കുന്നതും നിലനിൽക്കുന്നതും നല്ല വർത്തമാനങ്ങളുടെ നിഴലിൽ തന്നെയാണ്. നിങ്ങളായി മാത്രം ജീവിച്ചാൽ മതി, നിങ്ങളുദ്ദേശിക്കുന്ന നന്മകൾ ചെയ്യുകയും ചെയ്താൽ മതി, മേന്മ താനേ വരുമെന്ന പഴമൊഴി പുതുകാലത്തെ എന്നും സമൃദ്ധമാക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നതത്രയേ സൗഭാഗ്യം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: level meeting with secretaries to the government at his residence yesterday. During the meeting, the Prime Minister reviewed the future action agenda of ministries and departments dealing with finance and economy, commerce and industry, and technology sectors. The meeting focused on accelerating progress towards the goals of Viksit Bharat. During the meeting, Mr. Modi called for a strong focus on team building across ministries and departments, urging officers to work with a shared sense of purpose. He emphasized the need to break both horizontal and vertical silos within the government so that departments function in close coordination and deliver integrated outcomes. Highlighting the importance of citizen-centric governance, the Prime Minister said that the people of India must remain at the center of governance. He reminded that every decision and policy should be guided by the interests and aspirations of the common citizen. Delhi government has approved the Delhi Lakshmi Yojana DLY, marking a significant step towards the economic empowerment and social security of women. Under the scheme, eligible women will receive financial assistance of 2,500 rupees every month. The scheme's guidelines were approved at the cabinet meeting chaired by Delhi Chief Minister Rekha Gupta. A provision of 5,110 crore rupees has been made for the scheme in the 2026-2027 budget. West Bengal government has decided not to take coercive measures against students who participated in the NEET protest. The state government, however, said that necessary actions would be taken against those with criminal records. In a press release, it is said that so far 16 persons have been arrested in connection with the NEET protest in the state. At the ongoing Commonwealth Games CWG 2026 in Glasgow, Gulveer Singh scripted history by becoming the first Indian athlete to win a medal in the men's 10,000-meter race after claiming a silver. The reigning Asian champion clocked 27:49.78 at the Scotstoun Stadium to finish behind Australia's Keith Robinson. Moreover, Harjinder Kaur also added a silver to India's medal tally in women's 69 kg weightlifting event. And that's the end of this news bulletin.
1: Akashavani Kozhikode. അറിയിപ്പുകൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, ഓമന തിങ്കൾ കിടാവ്, ഇരേമ്യൻ തമ്പിയുടെ കവിത, ആലാപനം മൃദുല, തുടർന്ന് അധ്യാത്മ രാമായണ പാരായണം, 13-ാം ദിവസം അയോധ്യ കാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം, ശ്രീരാമന്റെ വനയാത്ര, പാരായണം ചെയ്യുന്നത് ആറ്റുവാശേരി മോഹനൻ പിള്ള, ശ്രദ്ധ, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണി മുതൽ 7:25 വരെയുള്ള പ്രക്ഷേപണത്തിൽ വിദ്യാരംഭം, പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, ഓപ്പൺ ഫോറം. ഇന്നീ പരിപാടിയിൽ സ്മൃതി സാക്ഷ്യം, ആരോഗ്യം അമൂല്യം, സോന ദയാൻ പങ്കെടുക്കുന്നു, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ, ഇന്നത്തെ ഗാനം, രാഗപരാഗം, ഇളയനില. 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിത ഗാനങ്ങൾ. 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണ മലരുകൾ. 9:30 ലളിത ഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:00 കോൽക്കളി, എം വി കുഞ്ഞുരാമൻ നമ്പ്യാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, തെങ്ങിലെ കീടരോഗ ലക്ഷണങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഫെബിന കെ ടി സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:15 പാർലമെന്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ, പ്രത്യേക പരിപാടി. അപ്ലിക്കേഷൻ ഉണ്ടാക്കാം കോഡില്ലാതെ. 9:30 സംഗീത കച്ചേരി. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിത ഗാനം. അറിയിപ്പുകൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.
3: ഇരയിമ്മൻ തമ്പി രചിച്ച പ്രശസ്തമായ താരാട്ട് ഓമനത്തിങ്കൾ കിടാവോ, ആലാപനം മൃദുല.

0: നിങ്ങൾ കേട്ടത് ഇരയിമ്മൻ തമ്പി രചിച്ച പ്രശസ്തമായ താരാട്ട് ഓമനത്തിങ്കൾ കിടാവോ. ആലപിച്ചത് മൃദുല.
1: പ്രഭാതഗീതം. അധ്യാത്മരാമായണ പാരായണം 13-ാം ദിവസം അയോധ്യാകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം. ശ്രീരാമന്റെ വനയാത്ര. പാരായണം ചെയ്യുന്നത് ആറ്റുവാശ്ശേരി മോഹനൻപിള്ള.

0: അധ്യാത്മരാമായണ പാരായണം 13-ാം ദിവസം അയോധ്യാകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം ശ്രീരാമന്റെ വനയാത്ര പാരായണം ചെയ്തത് ആറ്റുവാശേരി മോഹനൻപിള്ള.
1: ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ പരിരക്ഷ എന്നീ കാര്യങ്ങളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കാറില്ല. ലിംഗസ്ഥിരീകരണ ചികിത്സയുമായി ബന്ധപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, ഹോർമോൺ ചികിത്സ, കൗൺസിലിംഗ് എന്നിവയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ അല്ലെങ്കിൽ മറ്റു സ്വകാര്യ ആശുപത്രികളെയോ ആണ് ഇവർ ആശ്രയിക്കാറ്. എന്നാൽ ഈയിടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് പ്രവർത്തനം തുടങ്ങുകയുണ്ടായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, തിരൂർ ജില്ലാ ആശുപത്രി, ലയൺസ് ക്ലബ്ബ് തിരൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ക്ലിനിക്ക് ആരംഭിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന നിയാസി:
2: ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ ആളുകൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എ ജബ്ബാർ ഹജി സാറിനെ കാണാൻ ലാസ്റ്റ് വീക്ക് വന്നിരുന്നു. അവര് പ്രസിഡന്റിനോട് പറഞ്ഞൊരു കാര്യം, ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ജില്ലാ ആശുപത്രിയില് ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നുള്ള ഒരു ഡിമാൻഡായിട്ടാണ് അവർ ഫസ്റ്റ് പ്രസിഡന്റിനെ കാണുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹം എപ്പോഴും അവരെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ അവരുടെ ഹോർമോൺ ടെസ്റ്റും അതിന്റെ മെഡിസിൻസ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടും മോഹൻവാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് എം സി കൂടാൻ പോലും കാത്തു നിൽക്കാതെ അവരെ ഡിമാൻഡ് അംഗീകരിക്കുകയും ജില്ലാ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കില് അവർക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഹോർമോൺ പരിശോധനയാണ് പ്രധാനമായിട്ടും, പിന്നെ ആവശ്യമായ മരുന്നുകളും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായ കൗൺസിലിങ്ങും ഈ ഒരു ക്ലിനിക്കിലൂടെ നമ്മൾ ഉറപ്പുവരുത്തും. തിരൂർ ലയൺസ് ക്ലബ്ബാണ് പുതിയ കെട്ടിടത്തിൽ ഈ ഒരു സൗകര്യം ഒരുക്കി നൽകിയത് വിത്ത് ദ പെർമിഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അന്ന് ഫസ്റ്റ് വീക്കിൽ 30 പേരുടെ ഹോർമോൺ ടെസ്റ്റ് അന്ന് നടത്തി. ഇവർക്ക് വേണ്ട മെഡിസിൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഭാവിയിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും കൂടി ചേർന്ന് ഈ പദ്ധതിയെ ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു ആലോചന പൊഹനോട്ട പ്രസിഡന്റിനുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രസന്റ് എല്ലാ മാസവും 3-ാമത്തെ ബുധനാഴ്ചകളില് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ ഹോർമോൺ പരിശോധനയും കൌൺസിലിംഗ് അടക്കമുള്ള മറ്റ് സേവനങ്ങളും ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ ജില്ലാ പഞ്ചായത്തും ജില്ലാ ആശുപത്രിയും ലയൺസ് ക്ലബും ചേർന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. മാർജിനലൈസ് ചെയ്ത ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഭാവി പദ്ധതികൾ സർക്കാരുമായി കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ചെയ്യും. അദ്ദേഹം അതിന് വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. അവരെ റീഹാബിലിറ്റ് ചെയ്യാനടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെന്റുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കും എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക് തുടങ്ങാൻ

0: സാധിച്ചതിൽ എല്ലാവരും ഹാപ്പിയാണ്.
1: തിരൂർ ലയൺസ് ക്ലബ്ബാണ് ഈ ക്ലിനിക്കിന് വേണ്ട മറ്റു സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത്. ക്ലബിന്റെ പ്രസിഡന്റ് ദിലീപ് അമ്പായത്തിൽ,
2: സമൂഹത്തിൽ ഇന്നും മാറ്റി നിർത്തുന്ന ഒരു ജനവിഭാഗമാണ് ട്രാൻസ്ജെൻഡർ. അപ്പൊ അവരെ പറ്റി കൂടുതൽ ഈ കൊറോണ കാലത്തും ക്ലബിന്റെ സമയങ്ങളിലൊക്കെ ലയൺസ് ക്ലബ് ഇതിന് കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നതാണ്. അതേപോലെ തന്നെ ഇവരെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതികളും ചികിത്സാ സമ്പ്രദായങ്ങളെ പറ്റി കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മലപ്പുറം ജില്ലയിൽ എവിടെയും ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് ഒരു ക്ലിനിക് ഇല്ല. ഇവരെ ഹോർമോൺ ചെക്കപ്പുകൾക്ക് വേണ്ടി എറണാകുളത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സന്ദർശിക്കേണ്ട അവസ്ഥയും അത് ഭീമമായ ഒരു സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. അപ്പൊ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരോട് സംസാരിച്ച് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരൂര് താലൂക്കും പരിസരങ്ങളും 30 ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഉള്ളത്. അവരെ നമ്മളൊരു ഹോർമോൺ ടെസ്റ്റുകളും അവർക്ക് വേണ്ട എല്ലാ ടെസ്റ്റുകളും നടത്തിയതാണ്. ഈ ടെസ്റ്റുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനോടനുബന്ധിച്ച് DMOയെയും ജില്ലാ പഞ്ചായത്തിന്റെയും കൂടി കാര്യങ്ങൾ സംസാരിച്ച് തിരൂര് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ബിൽഡിങ്ങുകൾ പെർമനന്റ് ആയിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ജില്ലാ പഞ്ചായത്തും DMOയും തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അധികാരികളും ചേർന്ന് സാധിച്ചു വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയ ഓങ്കോളജി ബിൽഡിങ്ങിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എല്ലാ മാസത്തിലും 4 ബുധനാഴ്ചയാണ് ക്ലിനിക്ക് നടക്കുക. ഫസ്റ്റ് ഇതിൽ നമ്മളിപ്പോ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്ത് എൻഡോക്രൈനോളജി ഡോക്ടറേനെ ഇവർക്ക് സേവന ആവശ്യം. ഇപ്പോൾ അത് നമ്മുടെ ജില്ലയിൽ അവൈലബിൾ അല്ല, ഗവൺമെന്റ് സെക്ടറിലില്ല. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹോർമോൺ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കാനുള്ള ഇതിലാണ്. അതോടനുബന്ധിച്ചിട്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ ജില്ലാ പഞ്ചായത്തും നമ്മളെ മെഡിക്കൽ വിഭാഗവും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി കൂട്ടിപ്പിടിക്കുവാൻ വേണ്ടിയാണ് തിരൂർ ലയൺസ് ക്ലബിന്റെ ജില്ലയിലെ തീരുമാനം.
1: സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ വിവിധ പദ്ധതികൾ കൂടി ഇതിലേക്ക് ലഭ്യമാക്കിയാൽ ഈ ക്ലിനിക്ക് കൂടുതൽ വികസിപ്പിക്കാൻ കഴിയും. തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈജു ഹമീദ്:
3: തീർച്ചയായിട്ടും സവിശേഷ ശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക്. ഈ ക്ലിനിക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ജില്ലയെ സംബന്ധിച്ചിടത്തോളവും വളരെ അപൂർവമായ ഒരു സംരംഭമാണ്. സംസ്ഥാനത്ത് ഇതിനു മുമ്പായി കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് തുടങ്ങുകയുണ്ടായി. കൂടാതെ ഒരു ക്യൂർ ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ് എറണാകുളം ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ചും ഉണ്ടായി. ഇത് കൂടാതെ സംസ്ഥാനത്ത് മറ്റ് മെഡിക്കൽ കോളേജുകളിലും ഈ ഒരു സംരംഭം ആരംഭിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചില പരിശീലനം നൽകുകയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലിങ്ക് വർക്കേഴ്സിനെ പ്രമുഖ ആശുപത്രികളിൽ നിയോഗിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്താണ്. കേരളത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 2015 ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ നയം രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് മറ്റ് പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളത്. 0.1% മാത്രമുള്ള ഒരു വിഭാഗം, അവരെ പലപ്പോഴും അവരുടെ ശാരീരികമായ പ്രത്യേകതകൾ കൊണ്ടും അവരുടെ മാനസികമായ പ്രത്യേകതകൾ കൊണ്ടും അവർ സ്വീകരിക്കുന്ന നിലപാട് കൊണ്ടും ഒക്കെ തന്നെ അവരുടെ സ്വന്തം വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അവർ ജീവിക്കുന്ന പൊതു സമൂഹത്തിൽ നിന്ന് പോലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി കുറിച്ച് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രകൃതം കൗമാരത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിഭാഗത്തെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അവരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റാരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന്റെ വളരെ അനിവാര്യമായ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ സമൂഹത്തെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യമാണ് ശരിക്കും പറഞ്ഞാൽ ശക്തിപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം തിരൂരിലെ ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സംരംഭമാണ്, വടക്കൻ കേരളത്തിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ്. അവിടെ നമ്മൾ തുടക്കത്തിൽ പ്രതിമാസം എല്ലാ 3rd ബുധനാഴ്ച എന്ന നിലയ്ക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ദിവസം വിവിധ സ്പെഷ്യലിസ്റ്റുകൾ, പ്രത്യേകിച്ചും മെഡിസിൻ, സർജറി, അതുപോലെ തന്നെ ഗൈനക്കോളജി, ഡെർമറ്റോളജി, അതുകൂടാതെ സൈക്യാട്രി, ക്ലിനിക്കൽ സൈക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാരാണ് ഈ ക്ലിനിക്ക് നേതൃത്വം നൽകുക. കൂടാതെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കൂടി നമ്മുടെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ അതോടുകൂടി ഏകദേശം അവരുടെ സമഗ്രമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ക്ലിനിക്കായിട്ട് അത് മാറുകയാണ്. നിലവിൽ നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിന് നിരവധിയായ പദ്ധതികളുണ്ട്. കരുതൽ പോലുള്ള പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ സെക്സ് റീ അസസ്മെന്റ് സർജറിക്ക് വേണ്ടിയുള്ള പിന്തുണയുണ്ട്, വിവാഹ ധനസഹായമുണ്ട്, പ്രതിമാസം പോസ്റ്റ് സർജറി ധനസഹായം നിലയ്ക്ക് 4000 പ്രതിമാസം ലഭ്യമാകുന്ന ഒരു സ്കീമുണ്ട്. ഇങ്ങനെ നിരവധിയായ സ്കീമുകളുണ്ട്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിനെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനെയും ജില്ലാ പഞ്ചായത്ത് ഏകോപിപ്പിച്ചുകൊണ്ട് ലയൺസ് ക്ലബിന്റെ ഒരു സഹായത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്.
1: ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഏറെ സഹായകമാകുന്ന ഒരു ക്ലിനിക്കാണ് തിരൂരിൽ ആരംഭിച്ചത്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് അംഗം നേഹ ചെമ്പകശ്ശേരി:
4: നമ്മുടെ തിരൂരില് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെയും തിരൂർ ജില്ലാ ആശുപത്രിയുടെയും ലയൺസ് ക്ലബിന്റെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തില്

0: ട്രാൻസ്ജെൻഡർ ക്ലിനിക് ആരംഭിച്ചതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് മാത്രമല്ല ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ പേരിലും ഒരുപാട് അളവറ്റ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യാത്രാ ക്ലേശത്തിനും കടുത്ത സാമ്പത്തിക ബാധ്യതയ്ക്കുമുള്ള ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ പുതിയ ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക്. ഇതുവരെ ഹോർമോൺ ചികിത്സകൾക്കും കൺസൾട്ടേഷനുകൾക്കുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലോ ഒക്കെ പോകേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇത് കൂടുതലും പ്രൈവറ്റ് ആശുപത്രികളിലെ ഉയർന്ന ചെലവും കാരണം പലപ്പോഴും നമുക്ക് കൃത്യസമയത്ത് ഹോർമോൺ മെഡിസിനുകളും തുടർ ചികിത്സകളും എടുക്കാൻ കഴിയാതെ പലരും വലിയ മാനസിക ബുദ്ധിമുട്ടുകളും അടിയും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ അത്തരത്തിലെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് പൂർണ്ണമായിട്ട് മോചനം നേടാം എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ട്. ജനറൽ മെഡിസിൻ, എൻഡോക്രൈനോളജി, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉൾപ്പെടെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആവശ്യമായ എല്ലാവിധ കൺസൾട്ടേഷനും പരിശോധനകൾക്കും എല്ലാം ഇനി ഈ ഒരൊറ്റ ക്ലിനിക്കിലൂടെ സ്വന്തം നാട്ടിൽ തന്നെ നമ്മുടെ തിരൂരിൽ തന്നെ ഒരു പരിഹാരമാവുകയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല വരുംകാലത്ത് മലബാർ ഏരിയയിലുള്ള എല്ലാ ട്രാൻസ് സഹോദരങ്ങൾക്കും ഈ ഒരു ക്ലിനിക്ക് പ്രയോജനപ്പെടും എന്നുള്ളൊരു ബോധ്യം കൂടിയുണ്ട്. യാതൊരുവിധ വേദനകളും ഇല്ലാതെ വളരെ ആത്മവിശ്വാസത്തോടെയും അന്തസ്സോടെയും നമ്മുടെ സ്വന്തം നാട്ടിൽ ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമുക്കിതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഈ ഉദ്യമത്തിന് പ്രത്യേക താല്പര്യമെടുത്ത ബഹുമാനപ്പെട്ട DMO, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട്, ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ല മനുഷ്യർക്കും എന്റെയും ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെയും പേരിൽ ഒരു ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. സന്തോഷം.
1: ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സമൂഹത്തിൽ മറ്റെല്ലാവരെയും പോലെ അന്തസ്സോടെയും സമത്വത്തോടെയും സുരക്ഷിതമായും ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ പലപ്പോഴും പലരുടെയും പരിഹാസത്തിനും ഒറ്റപ്പെടുത്തലിനും ഇവർ ഇരയാവുന്നുണ്ട്. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ലഭ്യമാക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടി ഇവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം MK ദിലീപ്.

0: കൃഷിദീപം.
1: കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് ഒരു നിശ്ചിത കാലാവസ്ഥയിൽ വളരുന്ന വിളയാണ്. ഋതുഭേദമന്യേ ഇത് കൃഷി ചെയ്താൽ വിളവ് ലഭിക്കുകയില്ല. പ്രധാന കൃഷിസ്ഥലത്ത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ വള്ളികൾ നടുന്നതാണ് ഉത്തമം. നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ ഉണ്ടാകുന്നതിന് സെപ്റ്റംബർ മാസത്തിൽ നടുന്നതാണ് അത്യുത്തമം. ഹൗസ പൊട്ടാറ്റോ, കൻട്രി പൊട്ടാറ്റോ, കഫിർ പൊട്ടാറ്റോ, കൂർക്ക എന്നൊക്കെ ഈ വിള പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇത് ചെറിയ കുറ്റിച്ചെടിയായി വളരുന്ന ഒരു വാർഷിക വിളയാണ്. ഉരുളക്കിഴങ്ങുമായി സാദൃശ്യമുള്ള ഇതിന്റെ കിഴങ്ങുകൾ വേവിച്ച് പച്ചക്കറിയായി ഭക്ഷിക്കാറുണ്ട്. ഊർജത്തിന്റെ നല്ല ഉറവിടമായ കൂർക്കയിലെ കാർബോഹൈഡ്രേറ്റിന്റെ തോത് ഏതാണ്ട് ഉരുളക്കിഴങ്ങിന് സമാനമാണ്. ഇതിൽ പലതരത്തിലുള്ള പോഷകങ്ങളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു. കിഴങ്ങുകളിൽ ധാതുലവണങ്ങളായ കാൽസ്യം, ഇരുമ്പ്, നിരോക്സികാരികളായ ഫിനോളിക് അമ്ലം, ഫ്ലാവാനോയിഡുകൾ, ടെർപീനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കിഴങ്ങുകളിൽ അടങ്ങിയിരിക്കുന്ന അപൂരിത ടെർമിനോയിഡുകൾ കാരണമാണ് കിഴങ്ങുകൾക്ക് പ്രത്യേക മണമുള്ളത്. കൂർക്ക നല്ല ചൂടും ഈർപ്പവുമുള്ള സ്ഥലങ്ങളിൽ വളരുന്നു. വളർച്ചയിലുടനീളം നല്ല മഴ ഇതിനാവശ്യമാണ്. ഇതിന് വരൾച്ചയെ ഒട്ടും തന്നെ ചെറുത്തു നിൽക്കാനുള്ള ശക്തിയില്ല. നല്ല വളർച്ചയ്ക്ക് നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
2: കൃഷിദീപം സമാപിക്കുന്നു. ചുറ്റുവട്ടം. നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ BSF 50th വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാന തൈക്വാൻഡോ അസോസിയേഷനുമായി ചേർന്ന് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം BSF DIG S ഗണേഷ് നിർവഹിക്കുന്നു 11 മണിക്ക്. തളി ജൂബിലി ഹാളിൽ 6 മണിക്ക് മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റഫി നൈറ്റ്. ഉദ്ഘാടനം PA മുഹമ്മദ് റിയാസ് MLA. വേദി ഓഡിറ്റോറിയം വാർമുകിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ജോൺസൺ മാസ്റ്റർ ശ്രദ്ധാഞ്ജലി. ഹക്കീം പുൽപ്പറ്റയ്ക്കും നിധീഷ് കാർത്തികിനും ആദരം 6 മണിക്ക്.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. ഇന്നിലേത്തിൽ നിന്ന് തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപ്പര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൗദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും

0: യും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യസാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
0: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമി ഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 കിലോ ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9th സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ

0: ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെൻറ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൗത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും എം എൽ എ പറഞ്ഞു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആകാശവാണി.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
0: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.

വിനയവാൻ. രാവണൻ രാമായണത്തിലെ പ്രതിനായകനാണ്. ആ പ്രതിനായകനെക്കുറിച്ച് സീതാദേവിയുടെ വിലയിരുത്തലാണ് നാം കേട്ടത്. സീതയെ രാവണൻ പിടിച്ചുകൊണ്ടുപോയി തൻ്റെ അധീനതയിലേക്ക് ആക്കി ഭീഷണിപ്പെടുത്തുമ്പോൾ പോലും രാവണനിലുള്ള നന്മയെ, രാവണനിലെ യഥാർത്ഥ സ്വഭാവത്തെ, നല്ല വശങ്ങളെ കാണാനാണ് സീത ശ്രമിക്കുന്നത്. ആ കണ്ടതിൻ്റെ ഒരു നേർചിത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പറയുകയാണ്, ബ്രഹ്മകുലത്തിൽ ജനിച്ച അങ്ങ് വളരെ നിർമ്മലനാണ്. ഇത് ലോകം മുഴുവനും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കാൻ ആയിരം നാവുള്ള അനന്തന് പോലും സാധ്യമല്ല. സാമവേദജ്ഞനാണ്, എല്ലാ തരത്തിലുള്ള വിദ്യകളും അറിയുന്നവനാണ്. 18 വിദ്യകളും 64 കലകളും അറിയുന്ന അത്തരത്തിലുള്ള അങ്ങേയറ്റം ബോധവാനാണ്. ഭാർഗവ ശിഷ്യനാണ്, വിനയവാനാണ്. ഇതെല്ലാം അവതരിപ്പിച്ച് പറയുകയാണ്, സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനി ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. ഇങ്ങനെ 98 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളോട് രാവണൻ പെരുമാറിയിരുന്ന സ്വഭാവം അങ്ങേയറ്റം നിന്ദ്യമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ രാവണന് പരാജയം സംഭവിച്ചത്. വലിയ ശക്തിശാലിയായിരുന്നു. ഹനുമാനും ഇത് തന്നെയാണ് പറയുന്നത്, അഹോരൂപം അഹോ ധൈര്യം അഹോ സത്വമഹാദ്യുതിഹി അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്തത. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ദ്യുതിയാണ്, പ്രകാശമാണ് ഈ രാക്ഷസരാജൻ. എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ആ ഗുണങ്ങളുടെ ലക്ഷണങ്ങളടങ്ങിയതാണ്.

0: എന്നും പറയുന്നുണ്ട്. ഇതുതന്നെയാണ് അനുജനായ വഴക്കിട്ട് പോയി എങ്കിൽ പോലും വിഭീഷണൻ പറഞ്ഞത്, വേദശാസ്ത്രങ്ങളുടെ മറുകര കണ്ട എന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അന്ത്യേഷ്ടി കർമ്മം നിർവഹിക്കേണ്ടതെന്ന് രാമചന്ദ്രനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ രാമനും രാവണനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം തീർച്ചയായിട്ടും അന്ത്യേഷ്ടി കർമ്മത്തിന് അർഹനാണ്. പിന്നെ വൈരം, വൈരമെല്ലാം മരണാന്താനി വൈരാണി നിർവൃത്തം എന്ന പ്രയോജനം, മരണം വരെ മാത്രമേ വൈരം നിലനിൽക്കാവൂ. ഇനി നിനക്ക് ഇതുപോലെയാണോ അതുപോലെയാണ് എനിക്കും രാവണൻ എന്ന് പറയുന്നുണ്ട്. സീതയും ഹനുമാനും വിഭീഷണനും രാമനുമെല്ലാം രാവണനെ കാണുന്ന രംഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും നാം ഈ നിലയിൽ രാവണനെ കാണാൻ ശ്രമിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ ആ നിലയിൽ ഒന്ന് കണ്ടു നോക്കൂ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തെല്ലാം നേടിയാലും അടിസ്ഥാനപരമായി നാം നേടിയെടുക്കേണ്ട ചില സവിശേഷതകൾ. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിവിന്റെ പാഠം നൽകുന്നത്. അല്ലെങ്കിലും പലപ്പോഴും വിപരീത ബോധത്തിലാണ് തിരിച്ചറിവ് നിലനിൽക്കുന്നത്. മണ്ഡോദരിയും കുംഭകർണനും വിഭീഷണനും സീതയും ഹനുമാനും ശുഗമുനിയും കാലനേവിയും മാല്യവാനും മാരീചനും എല്ലാം രാവണന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അത്രമേൽ ഉപദേശം ശ്രീരാമചന്ദ്രന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാം സംസ്കാരം രാവണന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാവും. ആ നിലയിൽ എന്തിലും നല്ലത് കാണുന്നൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മളിലുള്ള മനുഷ്യത്വം അർത്ഥപൂർണമാകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് തുടങ്ങാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കോഴിക്കോട്.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം.
1: എവിടെ നിന്നാ വരുതെന്ന് വെച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു കണ്ണൂരിൽ നിന്നാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ്. വല്ലതും കഴിച്ചോ?
2: സ്മൃതി സാക്ഷ്യം എന്ന പരമ്പരയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്.
1: എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം ബഷീറുമായി ബന്ധപ്പെട്ടതാണ്, വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ വീട്ടിൽ വലിയ പുസ്തകങ്ങളോ പുസ്തക വായിക്കുന്ന ആളുകളുടെ കൂട്ടോ ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ഒരേ ഒരു പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒരു റേഷൻ കാർഡായിരുന്നു. ഈ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു സംഗതിയെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ വളപട്ടണത്ത് ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയാൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒപ്പൊക്കെ വാങ്ങിച്ചാൽ കിട്ടും പുസ്തകം. അങ്ങനെ ഞാൻ ആ ലോകത്തേക്ക് പോകുന്നു. ആ ലൈബ്രറിയുടെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഏത് പുസ്തകം എടുക്കണമെന്ന് എനിക്കറിയില്ല. ഒരു എഴുത്തുകാരനെയും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് ഞാൻ ബഷീറിനെ ആദ്യമായി വായിക്കുന്നു. എൻ്റെ ആദ്യ സാഹിത്യ വായനയുടെ ഒരു പുസ്തകവും ബഷീറാണ്. എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടേയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ വായിക്കുമ്പോൾ വളരെ താല്പര്യവും നമുക്ക് ജനിക്കുന്നു, ആവേശകരമാവുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ, പ്രവൃത്തികൾ, കാഴ്ചപ്പാടുകൾ ഒക്കെ രസകരമായി തോന്നുന്നു. കൂട്ടത്തിൽ മേമ്പടി പോലെ എം വി ദേവൻ്റെ ചിത്രവും ആ കൂട്ടത്തിൽ വരച്ച സ്കെച്ചുകൾ, കഥാപാത്രത്തെ ചിത്രീകരിച്ചുള്ള സ്കെച്ചുകളും, ഇത് എന്നെ സംബന്ധിച്ചോളം എന്നെ വായനയുടെ ഒരു വല്ലാത്ത ഒരു മാഗ്നറ്റിക്കായിട്ടുള്ള കാന്തികമായ നിലയിൽ അതെന്നെ പിടിച്ചടക്കുകയായിരുന്നു. പിന്നീട് വായനയിലേക്കും എഴുത്തിലേക്കൊക്കെ വരികയും അത്യാവശ്യം ചെറിയ മട്ടിലൊക്കെ അച്ചടിച്ച് വരികയും ഒക്കെ ചെയ്തിരുന്ന കാലത്ത് ബഷീറിനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം. അതിന് കാരണം ബഷീറിനെ കുറിച്ചുള്ള ധാരാളമായിട്ട് ഇൻ്റർവ്യൂകൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അതിലൊക്കെ ഈ പറഞ്ഞ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ചാരുകസേറിൽ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ വല്ലാതെ കൊതി തോന്നി. ബഷീറിനെ കാണണം, അദ്ദേഹത്തിന് പ്രായമായി വരികയല്ലേ. കണ്ണൂർ എന്ന് തെക്കൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലാത്ത, ഒരു സഞ്ചാരം നടത്തിയിട്ടില്ലാത്ത ഞാൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുകയും അവിടെ എവിടെ

ാണ് ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം എന്ന്. ബേപ്പൂർ സുൽത്താനായി ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് എന്നും മനസ്സിലാവുന്നു. അങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ബസ് കയറുന്നു. ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് ഇദ്ദേഹം എന്നറിയാം. അപ്പോൾ ബേപ്പൂരിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നറിയില്ല. അപ്പോൾ അവിടെ ഒരു നാടൻ കാക്ക, അദ്ദേഹം ഒരു വെള്ള വസ്ത്രമൊക്കെ ഇട്ട് തലയ്ക്കെട്ടൊക്കെ ആയിട്ട് ഒരു തനി നാടനായിട്ടുള്ള ഒരു പാവം മനുഷ്യൻ. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ഈ ബേപ്പൂരൊക്കെയുള്ള ബസ്സൊക്കെ എവിടെ കിട്ടുക? അപ്പോൾ ഇവിടെ കിട്ടുമെങ്കിൽ ബേപ്പൂർ എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബഷീറിനൊക്കെ ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എഴുതുന്നൊക്കെ ഒരാളുണ്ട് അവിടെ, പിന്നെ ബഷീർ എന്ന് പറയും. ഓ, നമ്മുടെ ബേപ്പൂർ സുൽത്താൻ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ വളരെ നാടനായിട്ടുള്ള ഒരു നാട്ടുംപുറത്തുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ബഷീർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ഞെട്ടലായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ ബസ് കയറി അവിടെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു തന്നു, ഇന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ മതി, ഇന്ന സ്റ്റോപ്പ് എന്നൊക്കെ. അങ്ങനെ ബഷീറിനെ കാണാം. വീട്ടിലേക്ക് എത്തും പതിവ് പോലെ ബഷീർ ഈ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിൽ ചാരുകസേലിരുന്നിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബഷീറിനെ കണ്ട ആ ഒരു സന്തോഷവും ചങ്കടിപ്പും അത്ഭുതവും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അറച്ചറച്ചിങ്ങനെ അടുത്ത് പോയി, എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണൂരിൽ നിന്നാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ്. വല്ലതും കഴിച്ചോ? അതാണ് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അഭിസംബോധനകൾ, അതാണ്. ആരൊക്കെ ഉണ്ടായാലും, അത് ആരായാലും, ഇനി കലക്ടർ വന്നാലും തെണ്ടി വന്നാലും മിക്കവാറും ചോദ്യം ഇതാണ്, എവിടുന്ന് വരുന്നു, വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പ്രാഥമിക എന്തൊക്കെ ഒന്ന് രണ്ടോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ കാര്യമായിട്ട് ഈ മുന്നിലുള്ള ഒരു മുസല്യാർ ആയിട്ടുള്ള ഒരാളോട് ഈ തിയോളജിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. അപ്പോഴാണ് എനിക്ക് ഈ തിയോളജിയിൽ ബഷീറിൻ്റെ ഒരു ജ്ഞാനവും പഠനവും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ബഷീറിൻ്റെ എഴുത്തിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. വളരെ വലിയ ആഴങ്ങളാണ് അതിനകത്ത്, പെരും കടലുകളാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഒരു കുമ്പിൾ വെള്ളം മാത്രമാണ്. അതൊക്കെ കഴിഞ്ഞു ഞാനിതിൽ ശ്രദ്ധയോടെ ഒക്കെ കേട്ടു. ഞാൻ പോകാനുള്ള ഇതായി. അപ്പം പറഞ്ഞു, എങ്ങനെയാണ് പോകുന്നു? അപ്പം ഞാൻ പറഞ്ഞു, കോഴിക്കോട് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ അറിയുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മുഖത്ത് നോക്കി, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇതാണ് സി എൻ അഹമ്മദ് മൗലവി, ഖുർആൻ പരിഭാഷ നടത്തിയ ആ പണ്ഡിതനുമായിട്ടാണ് ബഷീർ ഈ മതകാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ച് എന്നുള്ളത് ഇപ്പോഴും വളരെയധികം ഞെട്ടലോടെയാണ് ഞാൻ ഓർക്കുന്നത്. കാരണം അത്തരത്തിൽ വലിയ പഠനങ്ങൾ ബഷീർ നടത്തിയിട്ടുണ്ട്. വലിയ കാലസങ്കല്പങ്ങളുള്ള എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വലിയ കാലസങ്കല്പങ്ങളുള്ള എഴുത്തുകാർ കുറവാണ്. പക്ഷേ അതിൽ ആ കുറഞ്ഞതാണെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ബഷീർ എന്ന് പറയുന്നത്. അപ്പം ബഷീറിനെ കാണാൻ വേണ്ടി പോയ ഒരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ എൻ്റെ നാട്ടിൽ ഒരാൾ ബഷീറിനെ കാണാൻ വേണ്ടി പോയി. ആ കഥ അദ്ദേഹം എന്നോട് പിന്നോട് വന്ന് പറഞ്ഞു. പോയി വന്നപ്പോൾ ഉള്ളൊരു അനുഭവം ഭയങ്കര രസകരമാണ്. അദ്ദേഹവും ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം കയ്യിൽ അദ്ദേഹം എഴുതിയ ഒരു 500-600 പേജുള്ള ഒരു നോവൽ കരുതിയിട്ടുണ്ട്. അങ്ങനെ ബഷീറിനോട് പറഞ്ഞു, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, താങ്കളത് കേൾക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വായിക്കുമെന്ന് പറഞ്ഞു. വായിച്ചു എന്ന് പറഞ്ഞാൽ കഠിന കടൂരമായ ഒരു ലാംഗ്വേജാണ്. ഒരാൾക്കും വായിച്ചാൽ മനസ്സിലാവില്ല. അതിൻ്റെ ആദ്യത്തെ ആ നോവൽ ഏറെക്കുറെ ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. അത് ഈ ഏറെക്കുറെ ഇതുപോലെയാണ് അത് തുടങ്ങുന്നത്. അചഞ്ചലമായ ഉദ്യോഗങ്ങളുടെ രസനീകൾ പൂത്ത സംദ്രാസങ്ങളുടെ കുണിതാങ്കിത സൂചിതമായ ക്രയവിക്രയങ്ങളുടെ വിഖ്യാത സൂചികളിലൂടെ ബോധിസത്വൻ സഞ്ചാരപ്രതിതനായി. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത്, എനിക്ക് മനസ്സിലായില്ല. അപ്പം ബഷീറിനോടെ ഇത് വായിച്ചു. അപ്പം ബഷീർ ഇങ്ങനെ കുറച്ച് ഇതുപോലത്തെ വാക്കുകളൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പം നിർത്താൻ പറഞ്ഞു ബഷീർ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നു പറഞ്ഞു. ഇയാൾ ഇങ്ങനത്തെ ഒരു നിസ്സാരമായ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എന്നാൽ മട്ടിൽ നോക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോകും. ഓക്കെ, അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ദാഹിച്ചു, ഉമ്മയോട് എങ്ങനെയായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ആവശ്യപ്പെടുക എന്ന് ചോദിച്ചു. അപ്പോഴും പുച്ചത്തോടെ ബഷീറിൻ്റെ ഇങ്ങനെ ഇയാളെക്കുറിച്ചാണ് ഈ പത്രങ്ങളിലൊക്കെ ആളുകളൊക്കെ ഇൻ്റർവ്യൂ അച്ചടിച്ച് വരുന്നതെന്ന് ഒരു മട്ടിൽ നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ കുറച്ച് വെള്ളം വേണമെന്ന് പറയും. ആ അതല്ലേ പറയുക, അല്ലാതെ മാതാവേ അല്പം ജലം തരൂ, ഞാൻ പാനം ചെയ്യട്ടെ എന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. ഇല്ല, ആ എന്നാൽ ആ നോവലങ്ങ് അടച്ച് വെച്ചേക്ക് മോനെയെന്ന് പറഞ്ഞു. ഇത് ഇദ്ദേഹം തന്നെ വന്നിട്ട് രോഷത്തോടെ ഈ കഥ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം അതൊരു പഠനമുണ്ട് അതിനകത്ത്, ഭാഷയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഭാഷ അത് ഹൃദയത്തു നിന്ന് വരുന്നതാണ്, അത് ബുദ്ധിയുമായി കലർന്നു വരേണ്ടതാണ്, അത് വായിക്കുന്ന എൻ്റെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും പ്രവേശിക്കാനുള്ളതാണ് എന്നൊരു അടിസ്ഥാന പാഠമാണ് സത്യത്തിൽ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തിനത് മനസ്സിലായില്ല, ഈഗോ കാരണം. എനിക്ക് പക്ഷേ അത് ഞാൻ പോയ പോലെയായി. അതൊരു വലിയ

0: ഒരു പാഠമായിരുന്നു. അങ്ങനെ ബഷീർ എന്ന ഒരു വ്യക്തിയിൽ കൂടെ ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ഇമേജറി ആയിട്ട് നമ്മൾ അത്ഭുതപ്പെടുന്നു. പക്ഷേ പ്രഥമ ദൃഷ്ടിയ വളരെ ലളിതമായ പദമാണ്. ലളിതം എന്നതുകൊണ്ട് അത് വളരെ ഉപരിപ്ലവം എന്നർത്ഥമില്ല. ആഴങ്ങളിലേക്ക് ഉള്ള കാഴ്ചയെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു എഴുത്ത് സമ്പ്രദായത്തെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ബഷീറിലൂടെയാണ്.
1: സ്മൃതി സാക്ഷ്യം.
2: ഈ പരമ്പരയിൽ ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് എഴുത്തുകാരനായ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. ഇന്ന് വേൾഡ് ORS ഡേ, ഇതോടനുബന്ധിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സോന ദയൻ.
1: ഇന്ന് July 29 ലോക ORS ദിനം. വയറിളക്ക രോഗങ്ങൾ മൂലമുള്ള നിർജ്ജലീകരണം പരിഹരിക്കുന്നതിൽ ORSന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവരെയും ബോധവൽക്കരിക്കുന്നതിനാണ് എല്ലാ വർഷവും July 29 ലോക ORS ദിനമായി ആചരിക്കുന്നത്. 19th ഇരുപതാം നൂറ്റാണ്ടിലുമായി കോളറ എന്ന മഹാമാരി പടർന്നു പിടിച്ച് ഒരുപാട് ജീവനുകൾ അപഹരിച്ചപ്പോൾ അതിന് തടയിട്ടത് ORS എന്ന അത്ഭുത മരുന്നിന്റെ കണ്ടുപിടുത്തമാണ്. 20th ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കണ്ടുപിടുത്തം എന്നാണ് ലോക പ്രശസ്ത ജേണലായ ലാൻസെറ്റ് ഇതിനെ വിശേഷിപ്പിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം എല്ലാ വർഷവും ലോകത്തെ 170 crore കുട്ടികൾക്ക് വയറിളക്ക രോഗങ്ങൾ ബാധിക്കുകയും 500,000 കുട്ടികൾ അതുമൂലം മരണപ്പെടുകയും ചെയ്യുന്നു. ഇനി എന്താണ് ORS എന്ന് നോക്കാം. ORS എന്നതിൻ്റെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ്. വയറിളക്ക രോഗങ്ങൾ മൂലമുള്ള നിർജ്ജലീകരണം പരിഹരിക്കുന്നതിന് വളരെ ലളിതവും ഉത്തമവുമായ ഔഷധമാണ് ORS ലായനി. ഇത് ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ ശരിയായ അളവിലുള്ള മിശ്രിതമാണ്. ORS നമ്മുടെ ചെറുകുടൽ വഴി ആഗിരണം ചെയ്ത് ശരീരത്തിൽ നിന്ന് നഷ്ടമായ ജലവും ലവണങ്ങളും തിരികെ നൽകുകയും ചെയ്യുന്നു. ഇനി ORS ലായനി ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം വൃത്തിയുള്ള പാത്രത്തിൽ 1 liter അഥവാ 5 glass തിളപ്പിച്ചാറ്റിയ വെള്ളമെടുത്ത് അതിലേക്ക് 1 packet WHO ORS മുഴുവനായി ലയിപ്പിക്കുക. പാത്രം മൂടി വെക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ ലായനി 24 hours ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. ഓരോ ദിവസവും പാനീയം പുതുതായി തയ്യാറാക്കുക. തലേ ദിവസത്തെ പാനീയം ഉപയോഗിക്കരുത്. നിർജ്ജലീകരണത്തിൻ്റെ തോതനുസരിച്ചാണ് വയറിളക്ക രോഗങ്ങളുടെ ചികിത്സ. തീവ്രമായ നിർജ്ജലീകരണമുണ്ടെങ്കിൽ കിടത്തി ചികിത്സ ആവശ്യമായി വരും. വയറിളക്ക രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചികിത്സ തേടുകയും ചെയ്യുക. ORS ലായനി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ തവണ വയറ്റിൽ നിന്ന് പോകുമ്പോഴും നിശ്ചിത അളവിലുള്ള ORS കൊടുക്കുക. 2 താഴെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ 50 milliliters മുതൽ 100 milliliters അഥവാ 1/2 glass മുതൽ 1/2 glass വരെ ORS ലായനി കൊടുക്കാം. 2 മുതൽ 10 വരെ പ്രായമുള്ള കുട്ടിക്ക് 100 milliliters മുതൽ 200 milliliters അഥവാ 1/2 glass മുതൽ 1 glass വരെ ORS ലായനി കൊടുക്കാം. 10 മേലെ പ്രായമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ളതനുസരിച്ച് ORS ലായനി കുടിക്കാവുന്നതാണ്. ഇനി ORS ലായനി കുടിക്കുമ്പോൾ കുട്ടി ഛർദ്ദിക്കുന്നുവെങ്കിൽ 10 നേരം കാത്തു നിൽക്കുക. എന്നിട്ട് കുറച്ചു കുറച്ചായി 1 spoon ഉപയോഗിച്ച് ഓരോ 2-3 കൂടുമ്പോൾ കൊടുക്കുക. മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ തുടർന്നും മുലപ്പാൽ നൽകുക. പാനീയ ചികിത്സയ്ക്കായി വീട്ടിൽ ലഭ്യമായ പാനീയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട നാരങ്ങാവെള്ളം, ഉപ്പിട്ട മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ നൽകാം. മധുരമുള്ള വെള്ളം, ശീതളപാനീയങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കുക. പാനീയ ചികിത്സയോടൊപ്പം തന്നെ സിങ്ക് മരുന്നും നൽകേണ്ടതാണ്. വയറിളക്കത്തിൻ്റെ തീക്ഷ്ണത കുറയ്ക്കുന്നതോടൊപ്പം അസുഖം വേഗത്തിൽ മാറുവാനും ഇത് സഹായിക്കുന്നു. വയറിളക്ക രോഗം മാറിയാലും നിശ്ചിത അളവിലുള്ള സിങ്ക് മരുന്ന് 14 നൽകണം. അടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും അംഗനവാടികളിലും ORS പാക്കറ്റുകളും സിങ്ക് മരുന്നുകളും ലഭ്യമാണ്. അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുകയാണല്ലോ പ്രധാനം. വ്യക്തിശുചിത്വം, ഭക്ഷണ ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കുക.

0: ഓർക്കുക, പ്രതിരോധമാണ് പ്രധാനം.
1: ഇന്ന് വേൾഡ് ഒ ആർ എസ് ഡേ. ഇതോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സോന ദയൻ.
2: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
3: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
4: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
5: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
4: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ISRO 242 അവസരം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 242 ഒഴിവുകളുണ്ട്. തിരുവനന്തപുരം, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഹസൻ, ഹൈദരാബാദ്, മഹേന്ദ്രഗിരി, ഡൽഹി, ശ്രീഹരിക്കോട്ട എന്നിവിടങ്ങളിലെ ISRO സെന്ററുകളിലായാണ് ഒഴിവ്. തിരുവനന്തപുരത്ത് 30 ഒഴിവുകളുണ്ട്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 16. വിശദവിവരങ്ങൾക്ക് www.isro.gov.in എന്ന വെബ്സൈറ്റ് കാണുക. പട്ടികജാതി വികസന വകുപ്പിൽ കോർഡിനേറ്റർ, പ്രോഗ്രാം മാനേജർ ഒഴിവ്. പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രൊജക്ട് എംപ്ലോയ്മെന്റ് യൂണിറ്റുകളിൽ വിവിധ തസ്തികകളിലേക്ക് പട്ടികജാതി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 10 ഒഴിവുകളുണ്ട്. കരാർ നിയമനമാണ്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഒഴിവ് 7. കോർഡിനേറ്റേഴ്സ് സ്റ്റേറ്റ് ലെവൽ ഒഴിവ് 2. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 27. വിശദവിവരങ്ങൾക്ക് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. ടൂറിസം വകുപ്പിൽ 34 ഒഴിവ്. കേരളം ടൂറിസം വകുപ്പിന്റെ എറണാകുളം മേഖലാ കാര്യാലയത്തിന് കീഴിൽ വരുന്ന വിവിധ ഗസ്റ്റ് ഹൌസുകൾ, യാത്രാനിവാസുകൾ, ഇക്കോ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെ ഒഴിവുള്ള ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ്, വെയ്റ്റേഴ്സ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 34 ഒഴിവുകളുണ്ട്. ഒരു വർഷത്തെ താൽക്കാലിക നിയമനമാണ്. ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് ഒഴിവ് 11, വെയ്റ്റേഴ്സ് ആൻഡ് ഫുഡ് ബെവറേജ് സ്റ്റാഫ് ഒഴിവ് 9, കിച്ചൺ മെറ്റി ഒഴിവ് 6, റിസപ്ഷനിസ്റ്റ് ഒഴിവ് 3, കുക്ക് ഒഴിവ് 3, അസിസ്റ്റന്റ് കുക്ക് ഒഴിവ് 2. അപേക്ഷ അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. വിലാസം: ദ റീജണൽ ജോയിന്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജണൽ ജോയിന്റ് ഡയറക്ടർ, ഫസ്റ്റ് ഫ്ലോർ, ബോട്ട് ജെട്ടി കോംപ്ലക്സ്, എറണാകുളം, 68201. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 7. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.keralatourism.gov.in എന്ന വെബ്സൈറ്റ് കാണുക. IREL 73 എക്സിക്യൂട്ടീവ് ഒഴിവ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 73 ഒഴിവുകളുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. കൊല്ലത്തെ ചാവറയുൾപ്പെടെ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായാണ് ഒഴിവുകൾ. അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് 29, ചീഫ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, സീനിയർ മാനേജർ, മാനേജർ, ജനറൽ മാനേജർ എന്നീ തസ്തികകളിലായാണ് ഒഴിവ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 10. വിശദവിവരങ്ങൾക്ക് www.irel.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത്.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
9: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം,

0: കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും അപേക്ഷകളും ഓഗസ്റ്റ് 5 വരെ സ്വീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു. ഓഗസ്റ്റ് 5 വരെ ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് ഓഗസ്റ്റ് 17 മുമ്പ് നടപടികൾ പൂർത്തിയാക്കും. ഓഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSB.org സെപ്റ്റംബർ 30 ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ഫോൺ നമ്പർ 0495-237-8480.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
0: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
1: Akashavani, Kozhikode. Ini 7:25 Varthakal, Thiruvananthapuram Relay. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ 30 കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 തടവ്, 10 crore വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2 ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2 വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1 സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപ്പാദന മേഖല 7.8%

0: ശതമാനവും വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് എം വി എജിയൻ റാറ്റ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ രണ്ട് ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് രണ്ട് ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മു കശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
1: A country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
0: പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്കു നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഡിആർഡിഒ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. യു എസ് സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി യു എസ്. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും

0: സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ ടുഡേ? ഇന്നത്തെ ദിവസം എല്ലാവർക്കും സുഖമല്ലേ? ഹൗ ആർ യു എന്ന് അഭിവാദ്യം ചെയ്താൽ ഐ ആം ഫൈൻ, താങ്ക് യു, ഹൗ ആർ യു എന്ന് തിരിച്ചും അഭിവാദ്യം ചെയ്യാം. ഹൗ ഡു യു ഡു, ഹൗ ആർ യു എന്നീ അഭിവാദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്നാണ്. ഹൗ ആർ യു എന്ന ചോദ്യം ഒരു ഗ്രീറ്റിംഗ് മാത്രമല്ല, ക്ഷീണിച്ചിരിക്കുന്ന ആളോട് അയാളുടെ ശാരീരിക മാനസികാവസ്ഥയെക്കുറിച്ച് കരുതലോടെ അന്വേഷിക്കാം. ഹൗ ആർ യു? ഹൗ ഡു യു ഫീൽ നൗ? താങ്കൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹിയർ ദി എൻക്വയറി ഇസ് അബൌട്ട് ദ പേഴ്സൺസ് ഫിസിക്കൽ ഓർ ഇമോഷണൽ കണ്ടീഷൻ. ഇന്നത്തെ ചോദ്യപദം അഥവാ ക്വസ്റ്റൻ വേർഡ് ആണ് ഹൗ. എച്ച് ഒ ഡബ്ല്യു, ഹൗ, എങ്ങനെ, എത്ര. In what way or by what manner? അവസ്ഥ, പ്രക്രിയ, രീതി, അളവ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനാണ് ഹൗ എന്ന ചോദ്യപദം ഉപയോഗിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഇസ് യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പ്രോസസ്, കണ്ടീഷൻ ഓർ ക്വാണ്ടിറ്റി. എങ്ങനെ എന്ന അർത്ഥത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആയി ഹൗ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ള വാചകങ്ങൾ അഥവാ ചോദ്യങ്ങൾ